0: ചെയ്ത്.
1: ഉലഈകല്ലദീന കഫറു ബിറബ്ബിഹിം വഉലഈകൽ അഗ്ലാലു ഫീ അഅനാഖിഹിം,